അല്ലെങ്കിൽ വയതുമായി ഹോക്സ് ബേ എന്തോന്നു സൗത്തി സോനവിക്കെ പറ്റിക്കോ കോ ഡോക്ടർ ക്ലിയർ ഫ്രഞ്ച് മൗത്തോ മേ ഭാവിനാക്കിനി ഡോക്ടർ ക്ലിയർ ഫ്രഞ്ച് എന്നോന്ന ലഭ്യതാക്കിട്ടിക്കോ ബോസ എന്നോന്ന വഹന്തിക്കി ഇല്ലേ പോ ബോസ എന്തോ പോ എന്നാ ഇന്റർവ്യൂ ഡോക്ടർ ഫ്രഞ്ച് എന്താ മറൗനെല്ലോ നിറങ്ങോ കിളാപ്പിനെ സോന ബോസ സോസാ ബോസ എന്താ സാമ എന്താ മെത്തുക്കുന്നതായി എന്തോ തുത്തുക്കു റങ്ങപ്പിനാക്ക താലി തകസാറു റങ്ങോദ വഹന്തിക്കെ തോന്ന മറാമോ വെക്കിക്കലി ഡോക്ടർ ഫ്രഞ്ച് എത്തിക്കൊയറപ്പ Kando vera bunu ele bunda universele associate professor okoya e do viva buli din do ngole so taltinga na tampana ni non rabul bunu ai men do le vito riso e na son veka vaka buli ona wili ti ngani na nona vaka ndindiki na ipola so le weekend men do wili ka ni december ni sain ta kina na na consent form Leading in Babalangi, exploring the effect and meaning of Fijian and English language terms for nature and natural events. Dr. Claire French and Te Kunenga Ki Pure Huroa Messi University of New Zealand. Na Watongo na information sheet. Nisambula Vinaka. Na edhangu ko Claire French au mwane vulia na University my Messi. Thank you for responding to our invitation to participate in interviews that will explore the meaning of Vosso Vakaviti, Fijian, and English language terms for nature and natural events. Please take the time to read the information below carefully and consider whether you would be willing to take part in this interview. What is the research and who are the researchers? This research is designed to help emergency management scientists get a better understanding of how Fijians in New Zealand who speak both Fijian and English use and understand words about nature and natural events. Different languages and cultures talk about nature and natural events differently, and individual words and phrases do not always have a clear counterpart in other languages. Findings from this research will help emergency management scientists better understand the difference and the similarities between Fijian and English when talking about nature and natural events, and help create emergency management communications that are meaningful and useful to the Fijian community within New Zealand. I am the lead investigator, Dr. Claire French. Auna sini wilika ni na be ka tazoko ka tukuti nga mokoya ni okoya e nona tiko na bandindi ke ongo ka liu takatal ti nga na bandindi ke ka tiko orto na oirna professor na dawi babulivi era rato tiko e na timi ni bandindi ke oya ka radabtu mai na Messi University kan Rawili tanga baka nona thesis advisors. Songanaka ambuta tokomai who can take this research. We are seeking participants who are Fijian, speak both Fijian and English, and who are living in New Zealand. You must be 18 years or over to participate. O sanayala tanga ikia, wikemini na wakitabi, na wibuke wii Dr. Claire French, Navalevu na nomni sulia nomni ngauna merani songa na kino Dr. Claire French esono volo tutuku membaleta nonona wakandidike ena donga na ngauna satu mayongo au na ngekerei Dr. Claire French mekirona vitala noa merani wakarita mokoya sayato TV nonona wakandidike dosarmanda nonda serie menda na numi Dr. Claire French kina